കാലത്ത് കരസൂയ വേത്തിക്കിച്ചിരുന്നോസ് തീർച്ചയാണ് വലുത ചരപ്പെട്ടിരുന്നോസ് കൊത്തിയ